മാറ്റുള്ള വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ് പുള്ളിയായി ബൊക്കനെ കോരികേലപ്പുണ്ണത് ഏരകളെ കൊട്ടി ഞാൻ നിക്കള സുന്ദരരെ മന്ദാറ് നിക്കൾക്ക് ഏനൊന്നുള്ള റേഡിയോ സാറൻ 105.8 FM രംഗ് രംഗ് ദ പതുക്കെ.

ഹായ്, ഞാൻ ഗുരു കിരൺ പതിനൊന്നുല്ലേ നിഖുൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കും.

സ്വരബന്ധുലഗ് സർവരഗ്ല മോകെദ സൊൽമെലു നിക്കല കേനന്ദുള്ള റേഡിയോ സാരംഗ് 107.8 FM ഉന്ത് രംഗ് രംഗ് ദ ബതുക് ഇത്തേനഗ തുളു പ്രസാര ഇനിത ഈ പ്രസാരടു കുശാലാക്ഷി വി കുലാൽ കണ്വതീർത്ഥ മെരന കടലമുത്തു കാദംബരിദ സ്വരസര പൊളിക്ക് കെബിയാക്കാ.

ഇനിത്ത തുളു പ്രസാര ഇടക് മുഗിയൊന്നുണ്ടു നനഞ്ചി പ്രസാരൊടു നനറത്തിക്കുക മാതരെഗല സൊൽമെലു കേനന്ദുപുലെ റേഡിയോ സാരംഗ് 107.8 FM ഒന്ന് രംഗ് രംഗ് ദ ബതുക്.

റേഡിയോ സാരംഗ് തുടു പ്രസാരക്കെ നൊന്നുള്ളത് ഇത്തെ പക്കില മൂച്ചി അഞ്ചനെ ഓരിയർ ദൊരി അസല് ഈ തുടു സിനിമാദ കെലവഞ്ചി പദക്കുലെന്ന് കേനൊന്ന് പറക്കാം.

മാറ്റിലുള്ള വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണെന്നാണ് പുള്ളിയായി ബുക്കണേ കോരികയിലെ പൊണ്ണത് ഏരകളെ കൊട്ടി ഞാൻ നിക്കുള്ള സുന്ദരരെയും അന്താറ് നിക്കിൾ കേണുന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

മാറ്റാറുള്ള വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ്. എന്താണ് പുള്ളിയായി ബൊക്കണേ കോരികേലപ്പുണ്ണത് ഏരകളെ കൊട്ടി ഞാനിക്കുള്ള സുന്ദരയും അന്താറ് നിക്കിൾ കേണുന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ്.